0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. ആദ്യം ധീരശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച എന്തുക്കു പെദ്ദല എന്ന കൃതികൾക്കാം ആദ്യ താളം.
2: ദിസ് ഇസ് രാഗം 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Vocal Recital by Srimati N. Gayatri. She is accompanied on the violin by Shri S. R. Mahadeva Sharma. On the mridangam by Shri Chertala K. V. Sachit. And on the ganjira by Shri Vishnu V. Kamath. She begins a Carnatic Classical Vocal Recital with a composition of Saint Thyagaraja. Yenduku Petila. In the rag, Dheera Shankara Bharanam, set to Aditaal.

0: ധീരശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച എന്തുക്കു പെദ്ദല എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്തുക്കു പെദ്ദല ഇൻ ദ രാഗ് ധീരശങ്കരാഭരണം സെറ്റ്സ് ടു ആദ്യ താൾ.
0: അടുത്തതായി അമൃതവർഷിണി രാഗത്തിൽ ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സുധാമയി എന്ന കൃതി കേൾക്കാം. രൂപക താളം.
1: Continuing a Carnatic classical vocal recital, she will now present a composition of Dr. L. Muthaiya Bhagavathar, Sudhamai, in the rag Amrita Varshini, set to Rubaka Thal.

0: അമൃതവർഷിണി രാഗത്തിൽ സുധാമയി എന്ന കൃതിയാണ് കേട്ടത്. രൂപകതാളം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, സുധാമയി. ഇൻ ദ രാഗ് അമൃതവർഷിണി സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. അവസാനമായി നീലാംബരി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കാന്തനോട് എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രൂപകതാളം.
1: This is Ragam, 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati N. Gayatri. She is accompanied on the violin by Shri S. R. Mahadeva Sharma, on the mridangam by Shri Chertala K. V. Sachit, and on the ganjira by Shri Vishnu V. Kamath. Shrimati N. Gayatri concludes a Carnatic Classical Vocal Recital with a padam of Maharaja Swati Thirunal, Kandanodu, in the rag Neelambari, set to Rupakathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കാന്തനോട് എന്ന പദമാണ് കേട്ടത്. രാഗം നീലാംബരി, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, കാന്തനോട്. ഇൻ ദി രാഗ് നീലാംബരി, സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി എൻ ഗായത്രി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ഓൺ ദ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് ഓൺ ദ മൃദംഗം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആലത്തൂർ സഹോദരന്മാരായ ശ്രീനിവാസ അയ്യർ, ശിവസുബ്രഹ്മണ്യ അയ്യർ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം പൂർവി കല്യാണി രാഗത്തിൽ ദേവദേവ ജഗദീശ്വര എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal duet by Alathur brothers, Srinivasa Iyer and Shiva Subramania Iyer. They begin their Carnatic classical vocal duet with the composition of Maharaja Swadhi Thirunal, Deva Deva Jagadishwara, in the rag Purvi Kalyani set to Adithal.

0: മഹാരാജ, സ്വാതി തിരുനാൾ രചിച്ച ദേവദേവ ജഗദീശ്വര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പൂർവി കല്യാണി, ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ദേവദേവ ജഗദീശ്വര ഇൻ ദ രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി ഹരികാംബോജി രാഗത്തിൽ എന്തുക്ക് നീ ദയ എന്ന കീർത്തനം കേൾക്കാം, ആദ്യ താളം. ത്യാഗരാജ സ്വാമികൾ കൃതി.
1: Listen to a composition of Saint Thyagaraja, Enduku Nee Daya, in the rag Hari Kamboji, set to Adi Thaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്തുക്കു നീ ദയാ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, എന്തുക്കു നീ ദയാ, ഇന്ദ്രാഗ് ഹരികാംബോജി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഹനുമത്തോടി രാഗത്തിൽ എന്തുക്കു ദയറാദു എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: ആലത്തൂർ ബ്രദേഴ്സ് ശ്രീനിവാസ അയ്യർ ആൻഡ് ശിവസുബ്രഹ്മണ്യ അയ്യർ കൺക്ലൂഡ് ദി കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, എന്തുക്കു ദയറാദു, ഇന്ദ്രാഗ് ഹനുമത്തോടി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്തുക്കു ദേറാദു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, മിശ്രജാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. എന്തുക്കു ദേറാദു എന്ത് രാഗ്, ഹനുമത്തോടി സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആലത്തൂർ സഹോദരന്മാരായ ശ്രീനിവാസ അയ്യർ, ശിവസുബ്രഹ്മണ്യ അയ്യർ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ആലത്തൂർ ബ്രദേഴ്സ് ശ്രീനിവാസ അയ്യർ ആൻഡ് ശിവസുബ്രഹ്മണ്യ അയ്യർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime, Indian music. Nah.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by C.S. Anuroop. He is accompanied by K.M.S. Mani on Mridangam, C.H. Srikumar on Tavil and Vellineeri Ramesh on Morsing. Adhyam, Shri Ragatil, Shri Varalakshmi enarambhikkunna Deekshithar Kriti, Roopakathalam. The first item of this concert is Shri Varalakshmi in Shri Ragam set to Roopakathala composed by Muthuswami Deekshithar.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്. അരുൾ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodi Surayyar.

അടുത്തത് ബ്രഹ്മമൊക്കട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി. ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊക്കട്ടെ കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ സെറ്റു ആദിതാള ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് CS അനുരൂപിന്റെ വയലിൻ കച്ചേരി, KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിൻ.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.